0: ദാതനം നീലവർണം പീതവസ്ത്രം ശിവക്ഷരപൂജിതം ഗോവർദ്ധൻ ഗോകുലാനന്ദം ബ്രഹ്മാജലൈരവിഭൂഷിതം ആത്മനം സുരാത്മനം അഗ്നിദേവതായേ ഭ്യോ നമോ നമഃ.
1: We throw the five pieces of dew first.